ഭൂമി മുതല തന്നി ദൃഢവും ഏറ്റവും സാറാ ദസ ബരാഗൻ ആജ്ഞാകാരി തോ നിർമൽ ജോഗി ചിയാ ദസ ബരാഗൻ ആജ്ഞാകാരി തോ നിർമൽ ജോഗി ചിയാ പരമ രജായ തോ ആദ ചായി ഭൂതാ പൻസ് ഏ കർ ദേഖ്യാ പരമ രജായ രചായ ഭൂതാ പൻസ് ഏ കർ ദേഖ്യാ സഹ സഖാസോ കിനി ഭൂതാ സോ ഠാകുര മസ്തക ലേഖ്യാ ऐसा जोगी बड़ भागी पेटे माया के बंधन काटे सेवा पूज करे तिस मूर्त की नानक तिस पंग चाटे ऐसा जो कमा हो जोगी सेवा पूज करे तिस मूर्त की ऐसा जोगी बड़ भागी पेटे माया के बंधन काटे सेवा पूज करे तिस मूर्त की नानक तिस पंग

ചെന്നാൽ ജോഗനം പശുവിന്റേതായേ, ജോഗനം തീമൂണ്ടുവണായ ജോഗനസിംഗി വയ്യേ, ജോഗന ചെന്നാൽ ജോഗന ചെണ്ട ജോഗന പശുവിന്റേതായേ, ജോഗനം തീമൂണ്ടുവണായ ജോഗനസിംഗി വയ്യേ, അഞ്ചനമായേ, ജോഗ ജോഗത്തിൽ ചെറുപ്പായേ, ഗല്ലി ജോഗന പോയി, ഗല്ലി ജോഗന പോയി, ഏക് ദൃഷ്ട ഏക് ദൃഷ്ട സംസാര ജാണേ, ഗല്ലി ജോഗന പോയി, ഏക് ദൃഷ്ട സംസാര ജാണേ, ജോഗി കയ്യേ സോയി.